ജയിക്കും. ബുംബും മാടി തലയാട, പൊണ്ണും പയ്യനോ വിളയാട, കൂടി നിൽക്കിര ഊരുസനോ കൊണ്ടാട പോകുതയ്യ.

0: എപ്പോ വന്നെ പഴയ ആശേ പുതിയ ആശേ ചിന്നാശേ പെരിയ ആശേ ഇപ്പടി എല്ലാ ആശയും എഴുതുമേ കിടയാ ഇപ്പൊ പഴയ ആശേ പുതു ആശയാ വന്നിരിക്കു.
1: Hey everybody, welcome one and all, man. I hope you're ready to shake, party and grind tonight.
2: Yeah, my man, party, yeah.